0: You are listening to Madhura Geetam, the Sunday Club on 101.3 FM.
1: Hi, Namaskaram. Welcome to Madhura Geetam 101.3 FM, the Sunday Club powered by Stratford Kia of the James Auto Group. കൂടെ ഉള്ളത് ആർ ജെ ദീപു ആണ്. ഇന്ന് ഓഗസ്റ്റ് 30, 2026 സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 ആയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 2026 എട്ടാമത്തെ മാസവും തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തിന്റെ കാതിരിപ്പിലാണ്. നമ്മൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു 2025 ഫാസ്റ്റിലാണ് പോയിക്കൊണ്ടിരുന്നത്, പക്ഷെ അതിനേക്കാട്ടിലും ഒരു പിടി ഫാസ്റ്റിലാണ് 2026 പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മുടെ വിന്റർ ഒക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പം അടുത്ത വിന്റർ വരാൻ വേണ്ടിയിട്ട് ഇനിയും വെറും 4